0: ജീവന ശൈലിയുടെ നടുലു കയൽപോത് നമ്മെന്ന ഒഴുത്തിയണ്ട് ബന്ധണ്ട് ഉണ്ട്. ബോട്ടര ബദല് തെങ്ങക്ക് ബോഡി വെപ്പ കൂടുന്നനക്കെ പലതര കയൽ ക്രീഡന നടത്തിയണ്ട് ബന്ധണ്ട് ഉണ്ട്. നാടര എല്ലാ മാജനക്ക് കയൽപോത് നമ്മര നല്ലമ്മ ബൈന്ദണ്ട് ഇന്ദിത്ര സുദ്ധി സമാചാര ഓതിയുള്ള നാന് മല്ലങ്കട ജാഗൃതി അയ്യപ്പ. ജില്ലാഡളിത ജില്ലാ പഞ്ചായത്ത് കന്നഡ പിന്ന സംസ്കൃതി ഇലാഖിര കൂടുകൂട്ടത്ത് ശ്രീകൃഷ്ണ ജന്മാഷ്ടമി കാര്യക്രമ നാളെ പുലക്ക 12 മടക്കേരിര ഗാന്ധി ഭവനത്ത് നടപ്പ. ഈ നേരത്ത് കൊടുകു ജില്ലാ ഉസ്തുവാരി സചിവങ്ങളാണ് പി എം നരേന്ദ്രസ്വാമി ശാസകങ്ങ സംസദങ്ങ കൂടുന്നനക്കെ മുഖ്യപ്പെട്ടവു കൂടിയാടുവ. കൃഷി സച്ചുവങ്ക പിന്ന കൊടുകു ജില്ലാ ഉസ്തുവാരി സച്ചുവങ്ങളാണ് പി എം നരേന്ദ്രസ്വാമിയവും മത്യന്ത് അഞ്ചാക കൊടുകു ജില്ലയ്ക്ക് വപ്പതുണ്ട്. സച്ചുവങ്ക അന്ത് പോലക്ക 10 മടക്കേരിര സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ ഉപാധ്രയുടെ നാള് കാര്യക്രമത്തിൽ കൂടിയാടുക. അല്ലിഞ്ച 12 മടക്കേരിര ഡോക്ടർ ബി ആർ അംബേദ്കർ ഭവനത്തിൽ നടപ്പ് പ്രജാസേവ ആന്തോളന സഭയിൽ കൂടിയാടുവാന്ന് അതിൻ്റെ ആപ്ത കാര്യദർശി അരിച്ചിട്ടിത്. മടക്കേരി ലോകായുക്ത അധികാരിയ ഇതേ 9 പോലക്ക 12 മജ്ജന 1 തന്നെ മടിക്കേരി താലൂക്ക് കച്ചേരി സഭാപാടയിൽ കർണാടക ലോകായുക്ത കൈതരടി പുക്കാര അർജിന കൊടുപ്പ അന്നെ അഫിഡവിറ്റ് മാടിത്ത് ദുമ്പിച്ചിട്ട അർജിന സ്വീകാര മാടുവ. സർക്കാരി കച്ചേരിയിൽ കെൽസ്തുന്ന മിഞ്ഞക്ക് തിരക്കോ കൂടുന്നനക്കെ ബോറെ ബോറെ തൊന്തര കൊടുത്തുണ്ടുള്ളൂ അധികാരിയ പിന്നെ സിബന്ധിയട മീത സാർവജനികങ്ങ പുക്കാരുന്ന എഴുത്തുരൂപത്ത് കൊടുത്തിട്ട് ഈ സഭയിൽ കൂടിയാടുള്ളു. മടിക്കേരിയുടെ നവോദയ വിദ്യാലയ സമിതി 2027-28 സാലുക്ക് 9 പിന്നെ 12 ക്ലാസ്സുക്ക് ലേറ്ററൽ എൻട്രി സെലക്ഷൻ ടെസ്റ്റർ മൂലക പ്രവേശാധിക്ക ഓൺലൈനിൽ അർജി കാക്കിത് അർജിയിടുവക്ക് സെപ്റ്റംബർ 30 ആഖേരി നാളാം കൈതിപ്പ. താലൂക്ക് മട്ടത്ര പ്രജാസേവ ആന്തോളന സഭ കൊടുകു ജില്ലാ ഉസ്തുവാരി സച്ചിവങ്ങളാണ് പി എം നരേന്ദ്രസ്വാമി അതിൻ്റെ കുറവ് കാര്യക്കില് മത്യന്ത് 5 പൊലക്ക 10 മടിക്കേരിയ ഡോക്ടർ ബി ആർ അംബേദ്കർ ഭവനത്ത് നടപ്പ. സാർവജനികങ്ങ പ്രജാസേവ അഭിയാനത്ര പ്രയോജനപ്പെടുന്നവനക്കെ ഹെച്ചുവരി ജില്ലാധികാരി സഹനായ സാദിമണി കേട്ടണ്ടിത്. ജില്ലാഡളിത ജില്ലാ പഞ്ചായത്ത് ശാലാ ശിക്ഷണ ഇലാഖ പിന്നെ കർണാടക രാജ്യ ശിക്ഷകങ്ങളുടെ കല്യാണ നിധി ഇന്റെ കൂടുകൂട്ടത്ത് മത്യന്ത് 5 പുലക 10 മടിക്കേരിയ സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ ശിക്ഷകങ്ങളുടെ നാള് പിന്നെ ജില്ലാ സാധക ശിക്ഷക പ്രശസ്തി കൊടുപ്പ് കാർബാറിന് എടുപ്പ. 2026-27 സാലര മുങ്കാർ ബോളെ സമീക്ഷ കാര്യ ശുരുവായിട്ട് ബോളക്കാര തങ്ങളുടെ ജാഗത്ത് പൊളിന്ന് ബോളര വിവരത്തിന് ബോളെ സമീക്ഷ തന്ത്രാംശത്ര മൂലക ദാഖലു മാടിയുള്ളു. സർക്കാർ ബോളെ സമീക്ഷര മൂലക റേ തങ്ങളുടെ ജാഗത്ത് ഉള്ളു ബോറ ബോറ ബോളര വിസ്തീർണ ബോളെ വിവരത്തിന് കൂട്ടുക്ക് ബോളെ സമീക്ഷയിൽ കൂടിയാടുവക്ക് അവകാശം കൊടുത്തിട്ട് ബോളക്കാര തങ്ങളുടെ മൊബൈൽ പ്ലേ സ്റ്റോർ ആപ്പിൽ മുങ്കാറു റൈത ബോളെ സമീക്ഷ 2026 ആപ്പിന് ഡൌൺലോഡ് മാടിയുണ്ട്. അതത്ത് ബോളര ഫോട്ടോ തര കൂട്ടുക്ക് വിവരത്തിന് അപ്ലോഡ് മാടുള്ളു. അന്നേ ഇത് താലൂക്ക് ആഡളിത്തത്തിൻ്റെ പരിശീലനയായിട്ട് അനുമോദനം ബോളെ സമീക്ഷയിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ ബോളെ ദർശക മൊബൈൽ ആപ്പ് മൂലക ബോളക്കാര ആക്ഷേപണിന് ഒപ്പിച്ചിടുള്ളു. കൊടുകു ജില്ലയിൽ നിനാന്ത് പോലക്ക 8:30 ആക്കിരി അന്നേക്ക് കഴിഞ്ഞ 24 1.96 mm മഴയായിട്ട് താലൂക്ക് വേറെ വിവരം ഇങ്ങനെ ഉണ്ട്. മടിക്കേരി താലൂക്കിൽ 2.60 mm, വിറശ്ശപ്പെട്ടി താലൂക്കിൽ 1.90 mm, പൊന്നംപേട്ട താലൂക്കിൽ 3.60 mm, കുശൽനഗർ താലൂക്കിൽ 1.30 mm, പിന്നെ സോമർപേട്ട താലൂക്കിൽ 2.40 mm മഴയാണ് വരതിയായിട്ട്. ലീക്ക് പോലക്കത്ര സുദ്ധി സമാചാര തിന്തത്ത്.
1: ಸುದ್ದಿ ಸಮಾಚಾರ ಕೇಳಿದಿರಿ ಪ್ರಾಯೋಜಕರು
2: ಅದ್ವೈತ್ ಹ್ಯುಂಡೈ ಭಾರತದ ಅತಿ ದೊಡ್ಡ ಡೀಲರ್ ನೆಟ್ವರ್ಕ್ ಹೊಂದಿರುವ ಏಕೈಕ ಹ್ಯುಂಡೈ ಕಾರ್ ಡೀಲರ್.
3: ಇದೊಂದು ನಿಧನ ಸುದ್ದಿ. ಮೂಲತ್ತು ಪೊನ್ನಂಪೇಟೆ ಪಾಲೆಲೆ ರುದ್ರಬೀಡು ಕಾರಳನ ಮೈಸೂರು ವಾಸೆಂಜ ಚೆಪ್ಪುಡಿರ ಪೌತಿ ಪೂವಯ್ಯಂಡ ಪೊಣ್ಣು ಕಮಲಾಕ್ಷಿ ಇಂದು ಮೈಸೂರು ಮರಣಪಟ್ಟಿತ್ತು. ತಾಮನೆ ಬೇಗೂರು ಗ್ರಾಮ ಅಪ್ಪೆಂಗಡ 54 ಚೆಪ್ಪುಡಿರ ಕಮಲಾಕ್ಷಿ ಎಂಗಡ ಆಕಿರಿ ಕಾರ್ಯ ಇಂದು ಮೈಸೂರು ನಡಪ.
4: ಏನಮ್ಮ ಮದುವೆಗೆ ಬರೀ ಚಿನ್ನದ ಒಡವೆ ಮಾತ್ರ ತಗೊಂಡಿದ್ಯಾ? ನನ್ಗೊಂದ್ ಡೈಮಂಡ್ ನೆಕ್ಲೆಸ್ ಬೇಕೇ ಬೇಕು.
5: ಖಂಡಿತ ಐಶೋ, ತೆಕ್ಕೊಡ್ತೀನಿ. ಮುಳಿಯಾದಲ್ಲಿ ಆಗಸ್ಟ್ 28 ಸೆಪ್ಟೆಂಬರ್ 30 ಡೈಮಂಡ್ ಫೆಸ್ಟ್ ನಡೀತಾ ಇದೆ. ಅಲ್ಲಿ ವೆರೈಟಿ ಡಿಸೈನ್ಸ್ ನ ಡೈಮಂಡ್ ಆರ್ನಮೆಂಟ್ ಸಿಗುತ್ತೆ. ಚಿನ್ನ ಅಲ್ಲೇ ತಗೊಂಡಿದ್ದು, ಡೈಮಂಡ್ ನೆಕ್ಲೆಸ್ ಕೂಡ ಅಲ್ಲಿಂದಲೇ ತಗೊಳ್ಳೋಣ.
4: ವಾವ್, ಥ್ಯಾಂಕ್ ಯು ಸೋ ಮಚ್ ಅಮ್ಮ.
6: ನಮ್ಮೂರಿನ ನಂಬರ್ 1 ಡೈಮಂಡ್ ಮಾರಾಟ ಮಳಿಗೆ ಮುಳಿಯಾ ಗೋಲ್ಡನ್ ಡೈಮಂಡ್ಸ್, ಮಡಿಕೇರಿ, ಗೋಣಿಗುಪ್ಪಲು, ಪುತ್ತೂರು, ಬೆಳ್ತಂಗಡಿ, ಬೆಂಗಳೂರು.
7: ಕರ್ನಾಟಕದ ಅತ್ಯುತ್ತಮ ಡೀಲರ್ ಆಗಿರುವ ಮಹೀಂದ್ರ ಮತ್ತು ಮಹೀಂದ್ರಾ ರವರ ಅನಂತ್ ಕಾರ್ಸ್ ಈಗ ಅರಮನೆ ನಗರಿ ಮೈಸೂರಿನಲ್ಲಿ ತೆರೆದಿದೆ. ಪ್ಯಾಸೆಂಜರ್ ಎಲೆಕ್ಟ್ರಿಕ್ ಕಾರ್ಸ್ ಮತ್ತು ಕಮರ್ಷಿಯಲ್ ವೆಹಿಕಲ್ಸ್ ಗಳ ಅತ್ಯಾಧುನಿಕ ಶೋರೂಮ್ ಮತ್ತು ಸರ್ವಿಸ್ ಸೆಂಟರ್ ಇವೆಲ್ಲವೂ ಮೈಸೂರಿನಲ್ಲಿ. ಬನ್ನಿ, ಎಕ್ಸ್ಪೀರಿಯನ್ಸ್ ಮಾಡಿ ಅನಂತ್ ಕಾರ್ಸ್.
8: ಇಮ್ಯಾನುವಲ್ ಸಿಲ್ಕ್ಸ್ ನಲ್ಲಿ ವೆಡ್ಡಿಂಗ್ ಕಾರ್ನಿವಲ್, ಮದುವೆ ಬಟ್ಟೆಗಳ ಖರೀದಿಗೆ ಉಚಿತ ಕೂಪನ್, ಆಯ್ಕೆಯಾದ ದಂಪತಿಗಳಿಗೆ ಮಲೇಷ್ಯಕ್ಕೆ ಹೋಗುವ ಅವಕಾಶ, ಆಕರ್ಷಕ ಡಿಸ್ಕೌಂಟ್ಗಳು, ಬಹುಮಾನಗಳು ಕೂಡ ಲಭ್ಯ. ಇಮ್ಯಾನುವಲ್ ಸಿಲ್ಕ್ಸ್ ಇರಿಟ್ಟಿ.
9: ಗೋಣಿಕೊಪ್ಪಲಿನಲ್ಲಿ ಶುಭಾರಂಭಗೊಂಡಿರುವ P2 ಎಲೆಕ್ಟ್ರಾನಿಕ್ಸ್ ನಲ್ಲಿ ರೆಫ್ರಿಜರೇಟರ್ ಹಾಗೂ ಎಲ್ಇಡಿ ಟಿವಿ ಖರೀದಿಸುವಾಗ ಸ್ಟೆಬಿಲೈಸರ್ ಫ್ರೀ, ಟಾಪ್ ಲೋಡ್ ವಾಷಿಂಗ್ ಮಿಷಿನ್ ನೊಂದಿಗೆ ಕಾರ್ನರ್ ಸ್ಟ್ಯಾಂಡ್ ಫ್ರೀ. P2 ಎಲೆಕ್ಟ್ರಾನಿಕ್ಸ್, ಗೋಣಿಕೊಪ್ಪ.
8: ಮದುವೆ ಹಾಗೂ ಇನ್ನಿತರ ಸಮಾರಂಭಗಳ ಬಟ್ಟೆಗಳಿಗಾಗಿ ಬನ್ನಿ ಸೆಂಚುರಿ ಫ್ಯಾಷನ್ ಸಿಟಿ ಇರಿಟ್ಟಿ, ತಲಶೇರಿ, ಕಣ್ಣೂರ್.

0: ಡ್ರೆಸ್ ಬೇಕೇ ಬೇಕು. ಖಂಡಿತ ಆಯುಷೋ, ತೆಕ್ಕೊಡ್ತೀನಿ. ಮುಳಿಯಾದಲ್ಲಿ ಆಗಸ್ಟ್ 28 ಸೆಪ್ಟೆಂಬರ್ 30 ಡೈಮಂಡ್ ಫೆಸ್ಟ್ ನಡೀತಾ ಇದೆ. ಅಲ್ಲಿ ವೆರೈಟಿ ಡಿಸೈನ್ಸ್ ನ ಡೈಮಂಡ್ ಆರ್ನಮೆಂಟ್ ಸಿಗುತ್ತೆ. ಚಿನ್ನ ಅಲ್ಲೇ ತಗೊಂಡಿದ್ದು, ಡೈಮಂಡ್ ನೆಕ್ಲೆಸ್ ಕೂಡ ಅಲ್ಲಿಂದಲೇ ತಗೊಳ್ಳೋಣ.
1: ವಾವ್, ಥ್ಯಾಂಕ್ ಯು ಸೋ ಮಚ್ ಅಮ್ಮ.
2: ನಮ್ಮೂರಿನ ನಂಬರ್ 1 ಡೈಮಂಡ್ ಮಾರಾಟ ಮಳಿಗೆ ಮುಳಿಯಾ ಗೋಲ್ಡ್ ಅಂಡ್ ಡೈಮಂಡ್ಸ್, ಮಡಿಕೇರಿ, ಗೋಣಿಗೊಪ್ಪಲು, ಪುತ್ತೂರು, ಬೆಳ್ತಂಗಡಿ, ಬೆಂಗಳೂರು.
3: ಸಂತೋಷದ ಸಂಭ್ರಮದ ಪ್ರಥಮ ವಾರ್ಷಿಕೋತ್ಸವದ ಬಂಪರ್ ಆಫರ್ ಬಿಟ್ಟಂಗಾಲದ ಗ್ರೀನ್ಸ್ ಫರ್ನಿಚರ್ ನಲ್ಲಿ 50,000 ರೂಪಾಯಿ ಖರೀದಿಗೆ ವುಡನ್ ಟೀಪಾಯ್ ಫ್ರೀ, 75,000 ರೂಪಾಯಿ ಖರೀದಿಸಿದ್ರೆ ಪ್ರೀಮಿಯಂ ಡ್ರೆಸ್ಸಿಂಗ್ ಟೇಬಲ್ ಫ್ರೀ, 1,00,000 ರೂಪಾಯಿ ಖರೀದಿಗೆ 3-ಡೋರ್ ವಾರ್ಡ್ರೋಬ್ ಫ್ರೀ, 125,000 ರೂಪಾಯಿಗೆ ಪರ್ಚೇಸ್ ಮಾಡಿದ್ರೆ ವಾಷಿಂಗ್ ಮಿಷಿನ್ ಜೊತೆಗೆ ಸ್ಪೆಷಲ್ ಗಿಫ್ಟ್ ಕೂಡ ಸಿಗಲಿದೆ. ಗ್ರೀನ್ಸ್ ಫರ್ನಿಚರ್ ಬಿಟ್ಟಂಗಾಲ.
4: ಆಕಾಶವಾಣಿ ಮಡಿಕೇರಿ ಸುದ್ದಿ ಸಮಾಚಾರ. ಪ್ರಾಯೋಜಕರು
5: ಇಂಡಿಯಾಸ್ ಲೀಡಿಂಗ್ ಡೆವಲಪರ್ಸ್ ಸ್ಯಾನ್ ಸಿಟಿ. ಸ್ಯಾನ್ ಸಿಟಿ ಅರ್ಪಿಸುತ್ತಿದೆ ಸ್ಯಾನ್ ಸಿಟಿ ನ್ಯೂ ಟೌನ್. ಅಂತಾರಾಷ್ಟ್ರೀಯ ಗುಣಮಟ್ಟದಲ್ಲಿ ಅಭಿವೃದ್ಧಿಪಡಿಸಿದ ಸೈಟ್ಗಳು, ಎಲ್ಲ ಆಧುನಿಕ ಮೂಲಭೂತ ಸೌಕರ್ಯಗಳೊಂದಿಗೆ ಸಿದ್ಧಗೊಂಡಿದೆ. ಪಾರ್ಕ್, ಎಸ್ಟಿಪಿ, ಕ್ಲಬ್ ಹೌಸ್, ಇನ್ಫಿನಿಟಿ ಸ್ವಿಮ್ಮಿಂಗ್ ಪೂಲ್, ನ್ಯಾಷನಲ್ ಹೈವೇಯಿಂದ 100 ದೂರದಲ್ಲಿ ಬ್ಯಾಂಕ್ ಸಾರು ಸೌಲಭ್ಯ. ವೀಕ್ಷಿಸಿ, ಪರೀಕ್ಷಿಸಿ, ಖರೀದಿಸಿ, ಅದೇ ದಿನ ರಿಜಿಸ್ಟ್ರೇಷನ್ ಮಾಡಿಕೊಳ್ಳಿ. ಕಾಲ್ ಮಾಡಿ 9243-00-2424.
6: കൈൽപോത നമ്മിര നല്ലാമേ ബൈന്തണ്ട് സുദ്ധി സമാചാര ഓതെണ്ടുള്ള കരവണ്ട സീമാ ഗണപതി സുദ്ധിര വിവരം. കൊടഗ്ര മൂല നിവാസിയ ഐപ്പണി തൂത്തിത്ത് കരിനാട്ടി പത്വ നേരത്ത് വേലുപ്പണിക്ക് ബോട്ടയ്ക്ക് ബളസിന പരികരത്തിന് ചോമംഗള കത്തിത്ത് അദ്ധശുദ്ധ മാടിത്ത് പൂജിത്ത് ഗൗജിഗദ്ദാളത്തിൽ ഇന്ന് കൈൽപോത നമ്മെന നടത്തിച്ചു. ബോരബോര ജാഗത്തിൽ മന്ദുമാനിൽ ആമക്ക പൊമ്മക്ക മക്ക മറിയ കൂടിത്ത് ബോരബോര കളിപ്പൈ പോട്ടി നടത്തുന്ന വരതിയായിത്തു. ശബ്ദ മാലിന്യ തടുപ്പ നിരത്തിൽ സുപ്രീംകോർട്ട് ശബ്ദമാലിന്യ ദണ്ഡായര നിയമത്തിന് സാർവജനികങ്ങ പിന്ന കാര്യക്രമ ആയോജകങ്ങൾക്ക് കഡായവായിട്ട് പാലന മാടുവെന്നൊക്കെ കൊടക് ജില്ലാ പോലീസ് ഇലാഖയെ സാർവജനികങ്ങ മാഹിതി കൊടുത്തിട്ട് ബൈറ്റ് 10 പാലാക്ക 6 തന്നെ ഏതേ രീതിയിലെ ഡി ജെ മൈക്ക് ബളസുവനൊക്കെ ഇല്ല. ബോരെ ബോരെ ജാഗത്ത് നികുതി മാണ ഡെസിബൽ നീതിന മീറുവനൊക്കെ ഇല്ല. നിയമ ഉല്ലംഘന മാടനക്ക ആയോജകങ്ങ പിന്ന മാലിക്കങ്ങളുടെ വിരുദ്ധ ക്രിമിനൽ മൊക്കദമെ ദക്കലു മാടുവന്ന പോലീസ് ഇലാഖയെ അരച്ചിട്ടിത്. കൊടക് ജില്ലയില് കർണാടക പരീക്ഷാ പ്രാധികാരത്തിന് ആദനയിലും കർണാടക രാജ്യ പോലീസ് ഇലാഖയിൽ കാലി ഉള്ള 1421 പിന്ന സ്ഥലീയ വൃന്ദത്ര 169 സശസ്ത്ര പോലീസ് കോൺസ്റ്റേബിൾ ചാക്രിക്ക് നേര നിയമകാത്തിക്ക് ഇതേ തിങ്ക 6 ലിഖിത പരീക്ഷ നടപ്പ. മടിക്കേരി സർക്കാരി പദവി പൂർവ്വ കോളേജ് ഹൈസ്കൂൾ വിഭാഗ, മടിക്കേരി പിന്നെ കുശാൽനഗർ സർക്കാരി പദവി കോളേജ്, മടിക്കേരി സെന്റ് മൈക്കിൾ സംയുക്ത പദവി പൂർവ്വ കോളേജ്, സെന്റ് ജോസഫ് കാൻവെന്റ് സംയുക്ത പദവി പൂർവ്വ കോളേജ്, ജനറൽ തിമ്മയ്യ പബ്ലിക് സ്കൂൾ, കൊടക് വിദ്യാലയ കുശാൽനഗർ സർക്കാരി പ്രഥമ ദർജ കോളേജിൽ ഏത് അവ്യവഹാര ഇല്ലാത്ത പരീക്ഷ നടത്തുവന്നിട്ടില്ല. ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയെ 2023 കലം 163 ദത്തവാൻ അധികാരത്തിലേക്ക് പരീക്ഷാ കേന്ദ്രത്തെ സുത്തലും 200 വ്യാപ്തിയുടെ പ്രദേശത്തിന് നിർബന്ധിത സ്ഥലം എന്ന് ഘോഷണ മാടിത്ത് ജില്ലാധികാരി ജില്ലാ ദണ്ഡാധികാരി എസ് ജെ സോംശേഖർ റാവു ആദേശ പുറപ്പെടുവിച്ചിട്ടു. കർണാടക വൃത്തിപര തരബേത്തി പിന്നെ കൌശല അഭിവൃദ്ധി നിഗമത്തിൽ ആദനയിൽ വിദേശത്തിൽ അധ്യയന 2026 കാർബാറിൽ ഇതേ തിങ്ക 6 പാലാക്ക 9:30 25 തന്നെ ബംഗളൂർ ഗേറ്റ് സംഖ്യ 4 ഗായത്രി ഗ്രൗണ്ട് ഗായത്രി വിഹാര അരവനെ കളിപ്പറമ്പില് നടപ്പാ. ഈ കാർബാറിൽ 75 ഓര ജാഗതിക വിശ്വവിദ്യാലയ കൂടിയാടുക 10 ഓര ദേശത്തിലെ അവകാശം അന്വേഷിച്ച ഉന്നത ശിക്ഷണത്തിന് വിദേശത്തിൽ ഓതുവക്ക് ഇരാതെ ഉള്ളവ ഈ കാർബാറിൽ കൂടിയാടലു ജില്ലയുടെ എല്ലാ അർഹ വിദ്യാർത്ഥിയെ ഇതിന്റെ ഉപയോഗപ്പെടുന്നവണു ജില്ലാ കൌശലാഭിവൃദ്ധി അധികാരിയാവും അരച്ചിട്ടിത്ത്. 2026-27 കാലത്തെ കൊടക് ജില്ലയുടെ ബയ്യത്തുള്ള വർഗത്തിലെ കല്യാണ ഇലാഖയുടെ മെട്രിക് ആന ബാലക്കാര മക്ക വിദ്യാർത്ഥി നിലയ്ക്ക് ബയ്യത്തുള്ള പ്രവർഗ 1 (A), (B) 3 (A) പിന്നെ 3 (B) പരിശിഷ്ട ജാതി പിന്നെ പരിശിഷ്ട പങ്കെടുക്ക് കൂടുന്ന അർഹ അഭ്യർത്ഥികളുണ്ട് ആൺലൈൻ മൂലക്ക് ഹർജിക്കാക്കിത്ത്. ഹർജി ഇടവക്ക് ഇതേ തിങ്ക 30 ആക്കിരി നാളുണ്ട് ബയ്യത്തുള്ള വർഗത്തിലെ കല്യാണ ഇലാഖ ജില്ലാ അധികാരി ഔ അരിച്ചിട്ടിത്ത്. കർണാടക ലോകായുക്ത മടിക്കേരി ലോകായുക്ത അധികാരിയ ഇതേ തിങ്ക 9 പാലാക്ക 12 മജ്ജന 1 മടിക്കേരി താലൂക്ക് കച്ചേരി സഭാപാടിൽ കർണാടക ലോകായുക്ത കായ്തര അടിയിൽ ദൂര ഹർജി കേട്ടവ ദുംബിച്ചിട്ട് പിന്നെ നോട്ടറിഞ്ച് അഫിഡവിറ്റ് മാടുന്ന ഹർജിന ബയ്യക്ക് കേട്ടവ സർക്കാരി കച്ചേരിയിൽ അധികൃത കെൽസത്തെ അപ്പ തൊന്നരത്തെ അപ്പത്രേ സർക്കാരി അധികാരിയെ പിന്നെ നൗക്കരങ്ങളുടെ വിരുദ്ധ ദൂറ് നികുതിത്ത കാഗതത്തിൽ കൊടുക്കുള്ളു. സാർവജനികങ്ങ ഈ അവകാശത്തെ പ്രയോജനപ്പെടുന്നുണ്ട്. ഏറെ വിവരക്ക് മടിക്കേരി ലോകായുക്ത പോലീസ് കച്ചേരി ഗൗളി ബീദി മടിക്കേരി ഇല്ലി കേട്ടറിയുള്ളൂ എന്ന് കർണാടക ലോകായുക്ത പോലീസ് ഉപാധീക്ഷകങ്ങ അരിച്ചിട്ടിത്. ജില്ലാഡളിത്ത ജില്ലാ പഞ്ചായത്ത് ശാലാ ശിക്ഷണ ഇലാഖ പിന്നെ കർണാടക രാജ്യ ഉപാധ്യായയുടെ കല്യാണ നിധി ഇങ്ങടെ കൂട്ടാതനിൽ ഇതേ തിങ്ക 5 പൊലാക്ക 10 മടിക്കേരി സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ ഉപാധ്യായയുടെ 4 പിന്നെ ജില്ലാ അത്യുത്തമ ഉപാധ്യായ പ്രധാന പ്രശസ്തി പ്രദാന സമാരംഭം നടപ്പ. ഈ കാർബാറിൽ കൊടക് ജില്ലാ ഉസ്തുവാരി സചിവങ്ങളാണ് പി എം നരേന്ദ്രസ്വാമി ശാസകങ്ങ സംസദങ്ങ മുഖ്യപ്പെട്ടങ്ങ കൂടെയാടുക. ഇല്ലിക്ക് ബൈറ്റിത്ര സുദ്ധി സമാചാര തീർന്നെത്തും.